0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം, മൃദംഗം ശ്രീ വി ആർ നാരായണ പ്രകാശ്. ആദ്യം ഷൺമുഖപ്രിയ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സിദ്ധിവിനായകം എന്ന കൃതി കേൾക്കാം. രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Pushpa Ramakrishnan. She is accompanied on the violin by Udupi Shri Bala Subramaniam and on the mridangam by Shri V.R. Narayana Prakash. She begins a Carnatic classical vocal recital with a composition of Muthuswami Dikshidar, Siddhi Vinayagam, in the rag Shanmukha Priya, set to Rupakathal.

0: അടുത്തതായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച നരസിംഹ മാമവ എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, ഖണ്ഡചാപ്പ് താളം.
1: Continuing our Carnatic classical vocal recital, she will now present a composition of Maharaja Swadhi Thirunal, Narasimha Mamava, in the rag Arabhi, set to Kandachaputal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം. മൃദംഗം ശ്രീ വി ആർ നാരായണപ്രകാശ്. ഇനി സാമഗാനലോലനെ എന്നാരംഭിക്കുന്നു. രാഗം ഹിന്ദോളം, ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati Pushpa Ramakrishnan. She is accompanied on the violin by Udupi Shri Balasubramaniam and on the mridangam by Shri V.R. Narayana Prakash. Now listen to a composition of Pabanasham Shivan, Samagana Lolane. In the rag, Hindolam, set to Aditaal.

0: അവസാനമായി ഖരഖരപ്രിയ രാഗത്തിൽ രാമ നീ സമാനമെവരു എന്ന കൃതി കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. രാമ നീ സമാനം എവരു ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം. മൃദംഗം ശ്രീ വി ആർ നാരായണ പ്രകാശ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ, അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ വി ആർ നാരായണ പ്രകാശ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ആദ്യം നാട്ടുകുറിഞ്ചി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri K. Ashtaman Pillai. He is accompanied on the violin by Dr. E. Vrindavarma, on the mridangam by Trivandrum Dr. H. Kishore, and on the ghatam by Haripad Shri M. S. Rajashekaran. He begins his Carnatic classical vocal recital with a varnam of Shri Rangam Rangaswami Nattuvanar in the rag Natakurunji set to Adithal.

0: ഇനി നളിനകാന്തി രാഗത്തിൽ നദജനപാലിനി എന്ന കൃതികൾക്കാം ആദിതാളം, തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ചത്.
1: ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കരയ്യർ, നദജനപാലിനി ഇൻ ദ രാഗ് നളിനകാന്തി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി രഞ്ജനി രാഗത്തിൽ ഗണപതി സച്ചിദാനന്ദ രചിച്ച ദത്താത്രേയ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് ഗണപതി സച്ചിദാനന്ദ ദത്താത്രേയ ഇൻ ദ രാഗ് രഞ്ജനി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
2: Yeah, yeah, yeah, yeah, yeah.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഇ വൃന്ദവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് ശ്രീ MS രാജശേഖരൻ. ഇനി ബിലഹരിരാഗത്തിൽ തൊലി ജന്മ എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri K. Ashtaman Pillai. He is accompanied on the violin by Dr. E. Vrindavarma, on the mridangam by Trivandrum Dr. H. Kishore, and on the ghatam by Haripad Shri MS Rajashekharan. Next is a composition of Saint Thyagaraja, Toli Janma, in the rag Bilahari, set to Kandachapathal.

0: അടുത്തതായി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ നിന്നൻ അമ്മിതിനയ്യ എന്ന കൃതികൾക്ക് മിശ്രചാപ്പ താളം മൈസൂർ വാസുദേവ് ആചാർ രചിച്ചത്.
1: Listen to a composition of Mysore Vasudeva Achar, Ninne Nammidinayya. In the rag, Simhendra Madhyamam, set to Mishra Chapatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ. മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ. ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കെ അഷ്ടമൻ പിള്ള. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേൾഡ് ഡോക്ടർ ഇ വൃന്ദ വർമ്മ ഓൺ ദ വയലിൻ. ട്രിവാൻഡ്രം ഡോക്ടർ എച്ച് കിഷോർ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ ആനന്ദ പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Ananda Padmanabhan, supporting on Veena by A. Ananda Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്ത പത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.